എന്നെക്കാഞ്ഞൊരു ചീത്ത കബിസേ നോത്തക്ക് എന്നെക്കാ കൊൽജിക്കേ ചീത്ത നോത്തക്ക് എന്നെക്കാ കൊൽജിക്കേ ചീത്ത നോത്തക്ക് എന്നെക്കാ കൊൽജിക്കേ ഞാൻ ഞകേരി ചീത്ത എന്നെക്കാ കൊൽജിക്കേ കബിസ സി മൊയ്ത്തി നോത്തക്ക് ബസ്ലിംഗി ശരി ചോത്തക്ക് 25,000 ഉണ ഫിലാച്ചെ ഇഗസ്തയാനോ ഇഗസ്തയാനോ മാം ബേത്ത് നോത്തക്ക് നെഗുരെ റുപ്പനെ ഒയ്യ ചമ്മക്ക് ഇപ്പൈശ്യ മുല്ലക്കാനെ ചമ്മ ഇപ്പൈശ്യ മുല്ലക്കാനെ കബിസ റുപ്പനെ യാനി ഇങ്ങനെ ne ngutong so amene chicho ne boyishi smartphone mameche tiltigatene matio miolishi matio lishi ameche bichon boyishi mulika chicho boyishi mulika ameche chicho boyishi mulika uzi chicho gaga tiltigat anagu chitane ge itu ameche bichon boyishi mulika gitio kai gitio matao ko na bicycle ba mulika ne anambang panene kesijis aya ameche ge tiltigaton ticket nothing nothing no go see moine tai no go ibruben see moit ne boying ago nothing ne letu ne ngo nothing ne tile ticket nothing ne bo see moit ne bo aying ago ne bo mission chile bagetion gon star star 274 ash agetil ticket ne mite number 2 star 274 ash agetil ticket nothing ne mite number angenale nyumnyum kabisa e kwansa jichongo go itile ticket gurchubi chongo go itile ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele go itile gara amechi itile ticket chichongo ga itile ticket nothing ne mite number ayenge angenale nyumnyum kabisa e kwansa jichongo go itile ticket gurchubi chongo go itile ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele go itile gara amechi itile ticket chichongo ga itile ticket no taking a meter number aying him angenale nyumnyum kabisa e kwansa jichongo go itile ticket gurchubi chongo go itile ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele go itile gara amechi itile ticket chichongo ga itile ticket no taking a meter number aying him angenale nyumnyum kabisa e kwansa jichongo go itile ticket gurchubi chongo go itile ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele go itile gara amechi itil ticket chichonga ga itil ticket no taking a meter number aying him angenale nyumnyum kabisa e kwansa jichonga ga itil ticket gurchubi chonga ga itil ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele ga itil gara amechi itil ticket chichonga ga itil ticket no taking a meter number aying him angenale nyumnyum kabisa e kwansa jichonga ga itil ticket gurchubi chonga ga itil ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele ga itil gara amechi itil ticket chichonga ga itil ticket no taking a meter number aying him angenale nyumnyum kabisa e kwansa jichonga ga itil ticket gurchubi chonga ga itil ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele ga itil gara amechi itil ticket chichonga ga itil ticket no taking a meter number aying him angenale nyumnyum kabisa e kwansa jichonga ga itil ticket gurchubi chonga ga itil ticket ni not number smartphone ne basilingi 625 nile ni gitini kuta guskele